0: റേഡിയോ കൊച്ചി 90 FM ഫോറെവർ വിത്ത് യു, എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ

ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഗ്യം.

0: എൻ്റെ പേര് രവീഷ്, താമസം കൊച്ചി, ഫോർട്ട് കൊച്ചി എന്നാണ് ഞാൻ വരുന്നത്. ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ചിലപ്പോൾ ചെറിയ ചെറിയ ടാലൻസ് ഉള്ള കുറേ പേരുണ്ടാകും, ചിലപ്പോൾ നന്നായിട്ട് പാടുന്നവരാകാം, ചിലപ്പോൾ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരാകാം. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാ സത്യം പറഞ്ഞാൽ. വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ, വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടാവും, അവർക്ക് കുറേ ഹിഡൻ ടാലൻസ് ഉണ്ടാവും, അവരതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ മൂളിപ്പാട്ട് പാടി ഒതുക്കിയിരിക്കുക. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാ സത്യം പറഞ്ഞാൽ. ഒരു ഒരു മണിക്കൂർ കാര്യമേ ഉള്ളൂ ഇവിടെ വന്ന് നിങ്ങളുടെ ലൈക്ക് ഫുൾ അങ്ങ് എന്തുവാ എല്ലാം മറന്ന് നിങ്ങളുടെ ഫുള്ള് പണ്ടത്തെ ഓരോ കഴിവുകളും എന്താണെങ്കിലും പാട്ടാണെങ്കിലും ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ ഒരു വലിയൊരു ചാൻസ് ആയത്. കേൾക്കുന്ന ആർക്കെങ്കിലും ഇതേപോലെ ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു പേടിയും കൂടാതെ അവതരിപ്പിക്കാം.
1: അതെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ചിക്കട്ടി പാറോതി പന്ത്രണ്ടപ്പം ചുട്ടോടി എനിക്കൊരെണ്ണം തന്നോടി ഞാൻ ചുടുംബം മിന്നാടി. ഉച്ചക്കട്ടി പാറോതി പന്ത്രണ്ടപ്പം ചുട്ടോടി എനിക്കൊരെണ്ണം തന്നോടി ഞാൻ ചുടുംബം മിന്നാടി.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ, അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം

ഉണ്ട്. നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പൊ മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ആയിട്ട് ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6238810755. നമ്പർ ഒന്നുകൂടെ പറയാം: 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദയരോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 ഫെബ്രുവരി 25-26 തീയതികളിൽ നടത്തിയ 2 ദിവസത്തെ ഇസ്രായേൽ സന്ദർശനം 2017 ചരിത്രപരമായ യാത്രയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ 2-ാമത്തെ സന്ദർശനം ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നതാണ്. ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഒരു പുതിയ നയപരമായ മാറ്റമല്ല, മറിച്ച് ദീർഘകാലമായി പിന്തുടരുന്ന വിദേശ നയത്തിന്റെ തുടർച്ചയാണ് എന്നതാണ് നയതന്ത്രജ്ഞാനത്തിലെ വാസ്തവം. പശ്ചിമേഷ്യയോടുള്ള ഇന്ത്യയുടെ വിദേശ നയം എല്ലായ്പ്പോഴും തന്ത്രപരമായ സ്വാതന്ത്ര്യത്തെയും രാജ്യത്തിന്റെ പ്രായോഗികമായ ദേശീയ താൽപര്യങ്ങളെയും അടിസ്ഥാനമാക്കിയായിരുന്നു. സാഹചര്യമനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതുമായിരുന്നു. പതിറ്റാണ്ടുകളായി രാജ്യം ഇസ്രായേൽ, അറബ് രാജ്യങ്ങൾ, ഇറാൻ എന്നിവയുമായി ബന്ധം നിലനിർത്തിവരുന്നത് ഊർജ്ജ സുരക്ഷ, വ്യാപാരം, പ്രവാസികളുടെ ക്ഷേമം, ഭീകരവിരുദ്ധ സഹകരണം, സാങ്കേതിക പുരോഗതി തുടങ്ങിയ കാരണങ്ങളാലാണ്. ഈ മേഖലയിലെ സങ്കീർണതകൾ കാരണം സ്ഥിരമായ കൂട്ടുകെട്ടുകളിലേക്കുള്ള അടുക്കളികളിൽ സൂക്ഷ്മമായ സമീപനമാണ് ഇന്ത്യയെന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന്റെ അടിസ്ഥാനം 1992 സ്ഥാപിക്കപ്പെട്ടത്. അന്നത്തെ സർക്കാർ പൂർണമായ നയതന്ത്ര ബന്ധം ഇസ്രായേലുമായി സ്ഥാപിച്ചു. അതിനുശേഷം പ്രതിരോധവും സാങ്കേതിക വിദ്യയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിച്ചു. ഇസ്രായേൽ ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളികളിൽ ഒരാളായി മാറി. കൃഷി, ജലമാനേജ്മെന്റ്, സൈബർ സുരക്ഷ, നവോത്ഥാന മേഖലകൾ എന്നിവയിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വ്യാപകമാക്കി. വിവിധ സർക്കാരുകളുടെ കാലയളവുകളിലൂടെ ഈ ബന്ധം ക്രമാതീതമായി വളർന്നതും ഇരുകക്ഷി പിന്തുണയോടെ മുന്നേറിയതുമാണ്. സമീപ വർഷങ്ങളിൽ മാറിയത് നയത്തിന്റെ ദിശയല്ല, അതിന്റെ ദൃശ്യമായ പ്രകടനമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇസ്രായേലുമായുള്ള ബന്ധത്തെ പലസ്തീൻ പ്രശ്നത്തിൽ നിന്ന് വേർതിരിച്ചു കാണുന്ന സമീപനം സ്വീകരിച്ചു വരികയാണ്. ഇതിന്റെ അർത്ഥം പലസ്തീൻ വിഷയത്തിന്റെ പരിധിയിൽ മാത്രം ഇസ്രായേലുമായുള്ള ബന്ധം വിലയിരുത്താതെ തന്ത്രപരമായ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സമീപിക്കുക എന്നതാണ്. എന്നാൽ ഈ മാറ്റം പലസ്തീൻ രാഷ്ട്രത്തിനു ഇന്ത്യ നൽകുന്ന പിന്തുണയിൽ നിന്ന് പിന്നോട്ടു പോയതല്ല. ഇന്ത്യ ഇപ്പോഴും ചർച്ചകളിലൂടെ സാധ്യമാകുന്ന രണ്ടു രാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുകയും പലസ്തീൻ നേതൃത്വവുമായി നയതന്ത്ര ബന്ധം തുടരുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ഇസ്രായേൽ സന്ദർശനം ഈ നയപരമായ പരിണാമത്തെ വീണ്ടും ശക്തിപ്പെടുത്തുന്നതാണ്. ഗാസയിലെ വെടിനിർത്തലിനു ശേഷമുള്ള സംഘർഷാവസ്ഥ, അമേരിക്കൻ ഇറാൻ ബന്ധത്തിലെ പിരിമുറുക്കം, മാറുന്ന ഭൌതിക രാഷ്ട്ര കൂട്ടുകെട്ടുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മേഖല അസ്ഥിരതയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ യാത്ര. ഇസ്രായേൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം, ഇസ്രായേൽ ഭരണാധികാരികളുമായുള്ള കൂടിക്കാഴ്ചകൾ, പ്രതിരോധ സഹകരണം, കൃത്രിമ ബുദ്ധി, സ്റ്റാർട്ടപ്പുകൾ, ബന്ധ സൌകര്യങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിവയെല്ലാം ഈ സഹകരണത്തിന്റെ ദീർഘകാല അടിത്തറകളെ വീണ്ടും അടയാളപ്പെടുത്തുന്നു. ഇസ്രായേൽ പാർലമെന്റിൽ ലഭിച്ച സ്റ്റാൻഡിംഗ് ഓവേഷനും സാംസ്കാരിക സൌഹൃദത്തിന്റെ വ്യക്തമായ പ്രകടനങ്ങളും പരസ്പര ബഹുമാനത്തിൽ വളർന്ന ഒരു ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ ബന്ധം പ്രതിരോധ ഇടപാടുകളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് നവോത്ഥാന പരിസരങ്ങൾ, തന്ത്രപരമായ സംവാദങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവയെല്ലാം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൌദി അറേബ്യ എന്നിവയുൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുമായുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ പങ്കാളിത്തങ്ങൾ ഇന്ത്യ തുടർച്ചയായി ശക്തമാക്കുന്നു. ഊർജ്ജ വിതരണം സ്ഥിരതയോടെ തുടരുന്നു. വ്യാപാരം വ്യാപകമായി വളരുന്നു. കൂടാതെ പശ്ചിമേഷ്യയിലാകെ വ്യാപിച്ചിരിക്കുന്ന പ്രവാസി സമൂഹം ഇന്ത്യയുടെ പ്രാദേശിക ഇടപെടലുകളിൽ നിർണായക പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബഹുമുഖ സമീപനമാണ് ദീർഘകാലമായി ഇന്ത്യയുടെ പശ്ചിമേഷ്യ തന്ത്രത്തെ നിർവഹിച്ചിരിക്കുന്നത്. പ്രധാന ശക്തികൾ എല്ലാവരുമായി ഇടപെടുക, ഏകപക്ഷീയമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക, കൂടാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൌതിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ദേശീയ താൽപര്യങ്ങളെ സംരക്ഷിക്കുക അടക്കമുള്ളവയാണ് ലക്ഷ്യം. നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം പഴയ നയങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകുന്നതല്ല, മറിച്ച് പ്രായോഗിക യാഥാർത്ഥ്യബോധത്തെയും തുടർന്ന ഇടപെടലിനെയും മുൻനിർത്തുന്ന സ്ഥിരതയുള്ള ഒരു നയപരമായ മാറ്റത്തെ കൂടുതൽ ഉറപ്പിക്കുന്നതാണ്. മാറുന്ന

0: കൂട്ടുകെട്ടുകളും പ്രാദേശിക അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഈ തുടർച്ച തന്നെ ശക്തി പകരുന്നു. ഇന്ത്യയുടെ സന്ദേശവും വ്യക്തമാണ്, പങ്കാളിത്തങ്ങൾ വികസിക്കുകയും കൂടുതൽ ശക്തമാവുകയും ചെയ്യാം. പക്ഷേ സമതുലിത നയതന്ത്രവും തന്ത്രപരമായ സ്വാതന്ത്ര്യവും എന്ന അടിസ്ഥാന തത്വങ്ങൾ തുടർച്ചയായി നിലനിൽക്കും എന്നതാണ് ഈ സന്ദേശം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: സുനോ അഫ്സാന ജിന്ദഗി കേ കച്ചേ രംഗോ കി പക്കി കഹാനി. പ്രസ്തോത അനഘ രാമചന്ദ്രൻ.
0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുനോ അഫ്സാന ജിന്ദഗി കേ കച്ചേ രംഗോ കി പക്കി കഹാനി എന്ന പരിപാടിയിൽ ഇന്ന് ശ്രോതാക്കൾ കേൾക്കാൻ പോകുന്ന കഥ ടാക്കൂർ കാ കുവ. ജാതി വിവേചനം എന്ന കാരണം കൊണ്ട് ശുദ്ധമായ കുടിവെള്ളം പോലും ആളുകൾക്ക് നിഷേധിക്കപ്പെടുന്ന ഒരു ലോകം, അവിടെ താമസിക്കുന്ന ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ കഥയുടെ കാതൽ. കേൾക്കാം മുൻഷി പ്രേംചന്ദ് എഴുതിയ കഥ ടാക്കൂർ കാ കുവ.
2: സ്വർഗീയ പ്രേംചന്ദ് ജി ഹിന്ദി സാഹിത്യത്തിലെ മഹാന്തം കഥാകാർ, ഉപന്യാസകാർ ഓർ നിബന്ധകാരോ മേ സേ ഏക് തേ. പ്രേംചന്ദ് ജി കാ മൂൽ നാം ധൻപത് റായ് ശ്രീവാസ്തവ താ ഓർ ഉൻകാ ജന്മ 31 ജുലൈ 1880 കോ ലംഹി വാരാണസി മേ ഹുവ താ. उन्होंने ग्रामीण जीवन, गरीबी, सामाजिक विषमता और जातिगत भेदभाव का मार्मिक चित्रण किया. उनकी यथार्थवादी रचनाओं के कारण उन्हें उपन्यास सम्राट कहा जाता है. उनकी प्रसिद्ध कृतियों में गोदान, गबन, निर्मला और मानसरोवर प्रमुख है. आज हम प्रेमचंद जी द्वारा रचित प्रसिद्ध कहानी ठाकुर का कुआ सुनेंगे. ठाकुर का कुआ. जोको ने लोटा मुंह से लगाया तो पानी में सख्त बदबू आई. गंगी से बोला,
3: यह कैसा पानी है, मारे बास के पिया नहीं जाता, गला सूखा जा रहा है और तू सड़ा पानी पिलाए देती है.
2: गंगी प्रतिदिन शाम पानी भर लिया करती थी. कुआ दूर था, बार बार जाना मुश्किल था. कल वह पानी लाई तो उसमें बू बिल्कुल न थी.

0: पी रहा है। धन्यवाद।
1: സുനോ അഫ്സാന ജിന്ദഗിക്ക് കച്ചേ രംഗോ കി പക്കി കഹാനി എന്ന പരിപാടിയിൽ ശ്രോതാക്കൾ ഇന്ന് കേട്ട കഥ മുൻഷി പ്രേംചന്ദിന്റെ താക്കൂർ കാ കുവ, അവതരണം അനഘ രാമചന്ദ്രൻ.
2: സുനോ അഫ്സാന ജിന്ദഗിക്ക് കച്ചേ രംഗോ കി പക്കി കഹാനി പ്രസ്തോത അനഘ രാമചന്ദ്രൻ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM-ലൂടെ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കും.

കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്ന് വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ എലിക്കുട്ടിയെ. നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും.

0: എന്റെ പേര് രവീഷ്, താമസം കൊച്ചി ഫോർട്ട് കൊച്ചി എന്നാണ് ഞാൻ വരുന്നത്. ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ചിലപ്പോ ചെറിയ ചെറിയ ടാലൻസ് ഉള്ള കുറെ പേരുണ്ടാകും, ചിലപ്പോ നന്നായിട്ട് പാടുന്നവരാകാം, ചിലപ്പോ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരാകാം. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാ സത്യം പറഞ്ഞ. വേറെ ഒരു സംഭവം വെച്ചാൽ, വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടാവും, അവർക്ക് കുറെ ഹിഡൻ ടാലൻസ് ഉണ്ടാവും. അവരതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി, അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ മൂളിപ്പാട്ട് പാടി ഒതുക്കിയിരിക്കുക. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാ സത്യം പറഞ്ഞ. ഒരു ഒരു മണിക്കൂർ കാര്യമേ ഉള്ളൂ ഇവിടെ വന്ന് നിങ്ങളുടെ ലൈക്ക് ഫുൾ അങ്ങ് എന്തുവാ എല്ലാം മറന്ന് നിങ്ങളുടെ ഫുള്ള് പണ്ടത്തെ ഓരോ കഴിവുകളും എന്താണെങ്കിലും പാട്ടാണെങ്കിലും ഇൻസ്ട്രുമെന്റ് ആണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ ഒരു വലിയൊരു ചാൻസ് ആയത്. കേൾക്കുന്ന ആർക്കെങ്കിലും ഇതേപോലെ ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു പേടിയും കൂടാതെ അവതരിപ്പിക്കാം.
1: അതെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സുരീലി ആവാസ്. നമസ്കാരം. സുരീലി ആവാസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വപ്നങ്ങൾ പോലെ സുന്ദരമാണ് ഓരോ ഗസലുകളും.

അല്പസമയം മാത്രം നിലനിൽക്കുന്നതാണെങ്കിലും മറ്റൊരു ലോകത്തേക്ക് നമ്മുടെ ആത്മാവിനെ ഉയർത്താൻ കെൽപ്പുള്ളവ. സന്തോഷവും സങ്കടവും പ്രതീക്ഷകളുമായി ഗസൽ ആസ്വാദകരെ തേടിയെത്തുന്ന ഗസലുകൾ. അതിനാൽ തന്നെ ഭാഷയ്ക്കും ദേശത്തിനും കാലത്തിനും അതീതമാണ്. നേർത്ത വിഷാദ ഛായയുള്ള സ്വരത്താൽ തന്റെ ഗസലുകൾ അനശ്വരങ്ങളാക്കിയ അതുല്യ ഗായകൻ മുകേഷിന്റെ ഗസലുകളാണ് സുരീലി ആവാസിൽ ഇന്ന്. പോയ കാലത്തിന്റെ സ്മരണകൾ ഉണർത്തുന്ന ആ സുന്ദര ഈണങ്ങൾ നമുക്കിന്ന് കൂട്ടാവട്ടെ.

ദില്ലിയിലെ ഒരിടത്തരം കുടുംബത്തിലാണ് മുകേഷ് ചന്ദ് മാത്തൂർ എന്ന മുകേഷ് ജനിച്ചത്. നന്നേ ചെറുപ്പത്തിലെ സംഗീതവാസന ഉണ്ടായിരുന്ന മുകേഷിന്റെ സ്വരമാധുരി ആദ്യം തിരിച്ചറിഞ്ഞത് ചേച്ചി സുന്ദർ പ്യാരിയെ ഹിന്ദുസ്ഥാനി സംഗീതം പഠിപ്പിക്കാനെത്തിയ സംഗീത അധ്യാപകനാണ്. തന്റെ ക്ലാസുകൾ ശ്രദ്ധയോടെ ശ്രവിച്ച് അതുപോലെ ഏറ്റുപാടാൻ ശ്രമിച്ചിരുന്ന കൊച്ചു മുകേഷിന് ആദ്യമായി സംഗീത പാഠങ്ങൾ പറഞ്ഞുകൊടുത്തതും ആ സംഗീത അധ്യാപകനായിരുന്നു. അന്ന് പകർന്നു കിട്ടിയ പ്രാഥമിക ജ്ഞാനം മാത്രമാണ് മുകേഷിന് ക്ലാസിക്കൽ സംഗീതത്തിലുള്ളതെന്ന വസ്തുതയും ശ്രദ്ധേയമാണ്.

ഒരു ഗായകൻ എന്ന നിലയിൽ മുകേഷിന്റെ ജീവിതം മാറ്റിമറിച്ച സംഭവം ചേച്ചിയുടെ വിവാഹമായിരുന്നു. വിവാഹ സൽക്കാരവേളയിൽ പാട്ടുപാടിയ തന്നെ അകന്ന ബന്ധുകൂടിയായ നടൻ മോട്ടിലാൽ ശ്രദ്ധിച്ചതും സിനിമാ സംഗീത ലോകത്തേക്ക് ക്ഷണിച്ച് മുംബൈയിലേക്ക് കൊണ്ടുവന്നതും ആദ്യമായി സിനിമയിൽ പാടാനും അഭിനയിക്കാനുമുള്ള അവസരം നൽകിയതുമെല്ലാം ഒരു അത്ഭുതം കണക്കെയാണ് തോന്നിയിട്ടുള്ളതെന്ന് മുകേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്.

കെ എൽ സൈഗാളിന്റെ തികഞ്ഞ ആരാധകനായിരുന്നു മുകേഷ്. അതുകൊണ്ടാവാം സൈഗാളിന്റെ പാട്ടുകൾ കാണാതെ പഠിച്ചു പാടുക എന്നത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിനോദമായത്. സൈഗാളിന്റെ ശൈലി സ്വന്തം ഗാനങ്ങളിൽ അനുകരിക്കാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. പേലി നസർ എന്ന ചിത്രത്തിലെ ഗാനമാണ് മുകേഷ് എന്ന ഗായകനെ ഹിന്ദി സിനിമാ സംഗീതരംഗത്ത് പ്രശസ്തനാക്കിയത്. ദിൽ ജൽതാ ഹേ തോ എന്ന ഗാനത്തിലും മുകേഷ് സൈഗാളിന്റെ ഈ ശൈലി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പാട്ട് ഒരിക്കൽ കേൾക്കാനിടയായ സൈഗാൾ മുകേഷിന് ഒരു ഹാർമോണിയം സമ്മാനിച്ചതും

സിനിമാ സംഗീത രംഗത്ത് തിളങ്ങി നിൽക്കുന്ന സമയത്തും ഗസലുകളോട് ഒരു പ്രത്യേക ഇഷ്ടം മുകേഷ് പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വിഷാദ മധുരസ്വരം ഗസലുകൾക്ക് ഏറ്റവും യോജിച്ചതാണെന്ന് പല പ്രമുഖരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അവസാനം തന്റെ 53 വയസ്സിൽ ഇഹലോകവാസം വെടിയുമ്പോൾ മുകേഷ് തന്റെ ആസ്വാദകർക്കായി മാറ്റിവെച്ചതും ഒരുപിടി നല്ല ഗാനങ്ങളും ഗസലുകളുമായിരുന്നു. കാലം കെടുത്തിക്കളഞ്ഞെങ്കിലും ആ അനശ്വര ശബ്ദം ഇന്നും ജീവിക്കുന്നു, പാടി മുഴുമിച്ചിട്ടുപോയ ഒരുപാട് ഗാനങ്ങളിലൂടെ.

സുരീലി ആവാസ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം കല്ലോലിനി.
0: റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. പഴയ പാട്ടുകൾ കൂടുതലും പ്രണയഗാനങ്ങളായിരുന്നു. കാമുകിക്ക് വേണ്ടി കാമുകൻ പാടിയിരുന്ന മനോഹരമായ ഗാനങ്ങൾ, ഇങ്ങനെയുള്ള പാട്ടുകളിൽ കാമുകിയെ മഴയായും പുഴയായും പ്രകൃതിയായും ഒക്കെയാണ് കവികൾ ഉപമിച്ചിരിക്കുന്നത്. നാടൻ പാട്ടിന്റെ മടിശീൽ കിളുങ്ങുമി നാട്ടിൻ പുറമൊരു യുവതി, അവളുടെ പ്രിയ സഖി എനിക്ക് നീയൊരു നവവധു. 1975 പുറത്തിറങ്ങിയ ബാബുമോൻ എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയതാണ് ഈ ഗാനം.

പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് വയലാർ രാമവർമ്മയുടെയും ജി ദേവരാജൻ മാഷിന്റെയും കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങളാണ്. വയലാറിന്റെ മനോഹരമായ കവിതയും ദേവരാജൻ മാഷിന്റെ സുന്ദര സംഗീതവും ചേർന്നു വന്നപ്പോൾ മലയാളിക്ക് ഇക്കാലത്തും ചേർത്ത് വെക്കാൻ പറ്റുന്ന ഗാനങ്ങളാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഈ കൂട്ടുകെട്ടിൽ ഗായത്രി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം നമുക്ക് കേൾക്കാം കല്ലോലിനിയിലൂടെ.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. പുലയനാർ മണിയമ്മ, പൂമുല്ലക്കാവിലമ്മ, കലമാൻ്റെ മിഴിയുള്ള കളിത്തത്തമ്മ. 1976 പുറത്തിറങ്ങിയ പ്രസാദം എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. ചലച്ചിത്ര ഗാനാസ്വാദകർക്കിടയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ഗാനം. സ്വാമി എന്ന് മലയാളികൾ ബഹുമാനത്തോടെ വിളിക്കുന്ന ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. പി ഭാസ്കരനാണ് ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. 1966 പുറത്തിറങ്ങിയ ചിത്രമാണ് കള്ളിച്ചെല്ലമ്മ. ജി വിവേകാനന്ദൻ എഴുതിയ കള്ളിച്ചെല്ലമ്മ എന്ന നോവലിനെ ആധാരമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. കെ രാഘവൻ മാസ്റ്ററാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. ഹിന്ദി തമിഴ് ഗാനങ്ങൾ കടമെടുക്കുന്ന സ്ഥിതി മാറ്റി മലയാള സിനിമാ സംഗീതം പ്രാദേശികമായ ശൈലിയിൽ ഒരുക്കിയാണ് രാഘവൻ മാസ്റ്റർ ചലച്ചിത്ര ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്.

ഒരു പാട്ടിന്റെ പകുതി ഭംഗിയും അതിന്റെ കവിതയിലാണെന്നാണ് പറയപ്പെടുന്നത്. ഓരോ വരിയും അതിലെ വാക്കുകളും അതിന്റെ അർത്ഥവുമൊക്കെ പാട്ടിന്റെ സൗന്ദര്യം കൂട്ടുന്നു. പാട്ടിന്റെ എല്ലാ വരികളും തുടങ്ങുന്നത് ഒരേ അക്ഷരത്തിൽ നിന്നാണെങ്കിലോ, അതായിരിക്കും ആ പാട്ടിനെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കുന്നു. വിദ്യാധരൻ മാസ്റ്ററിന്റെ സംഗീതത്തിൽ ഗാനഗന്ധർവൻ ആലപിച്ച ഈ ഗാനത്തിന്റെ എല്ലാ വരികളും ക എന്ന അക്ഷരത്തിലാണ് തുടങ്ങുന്നത്.

0: ഇന്നത്തെ കല്ലോലിനി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മകളെ തട്ടിയുണർത്തുന്ന ഒരുപടി മധുര ഗാനങ്ങളുമായി കല്ലോലിനി ഇനി അടുത്ത ആഴ്ച. കല്ലോലിനി നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേസ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായിട്ടുള്ള കൊച്ചി ഡിഡാറ്റ് സെന്ററിന്റെ ഡിഡാറ്റ് പ്രൊജക്ട് കോർഡിനേറ്ററായ മിസ് സ്വപ്ന മാമാണ്.
1: നമസ്കാരം മാം.
2: നമസ്കാരം
0: മാം. എന്താണ് ഈ ഡിഡാറ്റ് പ്രൊജക്ട്?
2: 2023 ആഫ്റ്റർ കോവിഡിന് ശേഷം കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ അമിതമായിട്ടുള്ള സ്ക്രീൻ ഉപയോഗത്തിന്റെയും ഗെയിമിംഗ് അഡിക്ഷന്റെയും സോഷ്യൽ മീഡിയ യൂസേജിന്റെയും അമിതമായിട്ടുള്ള ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ കുട്ടികളെ എങ്ങനെ ഇത്തരത്തിലുള്ള ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഡിഡാഡ് എന്ന് പറയുന്ന പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്നത്. തുടക്കത്തിൽ ഇത് 6 ജില്ലകളിലായിരുന്നു. 2025 ഡിസംബറോട് കൂടി ബാക്കിയുള്ള ജില്ലകളിലേക്കും അത് വ്യാപിപ്പിച്ച് ഒരു സൈക്കോളജിസ്റ്റും ഒരു പ്രൊജക്ട് കോർഡിനേറ്ററും നമ്മുടെ സീനിയർ ഓഫീസറായിട്ട് വരുന്ന അസിസ്റ്റന്റ് നോഡൽ ഓഫീസറാണ് കൺസേൺഡ് ADNO DNO. ഇതാണ് നമ്മുടെ ഇത് വരുന്നത്.
0: മാം, ഈ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന ഈ വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്?
2: നമ്മൾ ഡ്രഗ് അഡിക്ഷൻ നമ്മളെല്ലാവരും വളരെ ഫെമിലിയർ ആയിട്ട് കേട്ടിട്ടുള്ളവർ, അതേപോലെ തന്നെ ഇപ്പൊ വളരെ ഫെമിലിയർ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ അഡിക്ഷൻ. അതെല്ലാവരും കേട്ടിരിക്കും ഡിജിറ്റൽ അഡിക്ഷൻ എന്ന്. അഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ എന്തിനോടുമുള്ള അമിതമായിട്ടുള്ള ആസക്തി. ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് വരുമ്പോൾ ടാബ്സ്, മൊബൈൽ ഫോൺസ്, ഗാഡ്ജറ്റ്സ് യൂസേജ്, സ്ക്രീൻ ടൈമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരു വസ്തുവും അമിതമായി അതിനോട് ആസക്തി ഉണ്ടാവുകയും അതില്ലാതെ പറ്റില്ല എന്നുള്ളൊരവസ്ഥയിൽ വന്നിരിക്കുന്ന ഒരു പ്രവണതയ്ക്കാണ് നമ്മൾ ഡിജിറ്റൽ അഡിക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതിന്റെ സൊല്യൂഷൻസിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഡിഡാഡിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന അവയർനെസ് ക്ലാസ്സുകളുണ്ട്. അതേപോലെ തന്നെ സൈക്കോളജിക്കൽ സർവീസസ് നമ്മൾ അവൈലബിൾ ആണ്. കൗൺസിലിംഗ് തുടങ്ങിയ സേവനങ്ങൾ നമ്മൾ നൽകുന്നു. അതോടൊപ്പം തന്നെ കുട്ടിയുടെ സ്ക്രീൻ അഡിക്ഷന്റെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അഡിക്ഷനാണ്, സ്ക്രീൻ അഡിക്ഷൻ ആണോ, ഡിജിറ്റൽ അഡിക്ഷൻ ആണോ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് അഡിക്ഷൻ ആണോ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആണോ, പോണോഗ്രഫിക് അഡിക്ഷൻ ആണോ, ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം സ്കെയിലുകളുണ്ട്. അത് വെച്ച് അസസ്മെന്റ് നടത്തി മെഡിസിൻസ് പോകേണ്ട കാര്യത്തിലാണെങ്കിൽ മെഡിക്കേഷൻസ് നമ്മൾ

0: റെഫറൻസ് സിസ്റ്റത്തിലേട്ട് പറഞ്ഞു വിടും. അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് സേവനങ്ങളും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും.
1: മെമ്പർ പറഞ്ഞില്ലേ ഡിജിറ്റൽ എഡിഷൻ, അത് പലതരം, ഇപ്പോൾ സ്ക്രീൻ ടൈമിംഗ്, ഡിജിറ്റൽ എഡിഷൻ, പോണോഗ്രാഫി, അങ്ങനെ. അപ്പോൾ ഇതിൽ മെഡിസിൻസും അല്ലെങ്കിൽ കൗൺസിലിംഗ് അങ്ങനത്തെ ഉള്ള പ്രോസസ്സുകളിലെ ഇതിൽ ഏതൊക്കെ രീതിയിലാണ് പോവാം?
0: ഇതിനകത്തായിട്ട് നമ്മൾ വരുമ്പോൾ കുട്ടിയുടെ അഡിക്ഷൻ ലെവലിനെ അസസ് ചെയ്തിട്ടാണ് നമ്മളത് എടുക്കുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 11 മണിക്കൂർ വരെയും ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടി, 10 മണിക്കൂർ വരെയും ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടി, അല്ലെങ്കിൽ 5, 6, 4 മണിക്കൂറുകളോളം ഫോൺ ഉപയോഗിക്കുന്ന കുട്ടി, ആ കുട്ടിയെ നമുക്ക് അഡിക്റ്റഡാന്ന് പറയാൻ പറ്റും. നമ്മുടെ സ്ക്രീൻ ടൈം ഏറ്റവും കൂടുതൽ ഹൈ, നമ്മുടെ ഫോണിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ആപ്ലിക്കേഷനിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ടൈം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. പലപ്പോഴും നമ്മളിത് അംഗീകരിക്കുന്നില്ല എന്നുള്ളൂ. അപ്പോൾ അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളെ സെൽഫ് അവെയർ ആക്കുക, അവരെത്രത്തോളം ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങളിത് എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട്? ഞാൻ ആകെ 2 മണിക്കൂർ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോഴും കുട്ടികൾ നമ്മൾ സെൽഫ് അവെയർ ആക്കുന്നുണ്ട്. അവരുപയോഗിക്കുന്ന അമ്മയുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഫോണുള്ള കുട്ടികൾ വരെ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അവിടെയാണ് കുട്ടികളെ സെൽഫ് അവെയർ ആക്കി. നമ്മൾ ചിലപ്പോൾ അഗ്രസീവായിട്ടുള്ള കുട്ടികളുണ്ടാവും, ഫ്രീ ഫയർ പോലുള്ള ഗെയിമുകൾ, കുറെ ഗെയിംസിൽ കുട്ടികൾ അടിമപ്പെട്ടിട്ടുണ്ട്. ഓൺലൈൻ ഗെയിംസുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് ശരിക്കും, ഗെയിം അഡിക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് പോകുമ്പോഴാണ് കുട്ടികളിൽ ശരിക്കും അഗ്രസീവ് നേച്ചർ, അനാവശ്യമായിട്ടുള്ള ഒരു ദേഷ്യം, വയലൻസ് ഇതെല്ലാം കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പോട് മാത്രമേ നമുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഒരു കൂട്ടായ പ്രവർത്തനമാണ്. തീർച്ചയായിട്ടും ഡീഡായിട്ട് ഒരു നമ്മൾ സൈക്കോളജിക്കൽ സർവീസസ് നടക്കുന്നു, പാരന്റൽ ലെവൽ സപ്പോർട്ട് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ മെഡിസിൻസ് എടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മളൊരു സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടി, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടുകൂടി, തെറാപ്പീസ് ഇതുപോലുള്ള കാര്യങ്ങളോട് കൂടിയിട്ട് വേണം നമുക്ക് ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ നിന്ന് അവരെ രക്ഷിച്ചുകൊണ്ടുവരാൻ പറ്റും.
1: മാം, ഇപ്പൊ ഡിജിറ്റൽ അഡിക്ഷൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് എപ്പോൾ മുതലാണ് മാം?
0: ഈ ഒരു 2023 കോവിഡ് കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികളിലെ ഏറ്റവും കൂടുതൽ ഫോൺ യൂസേജും ഓൺലൈൻ അഡിക്ഷൻ, ഗെയിം അഡിക്ഷൻ, ഇതുപോലുള്ള സോഷ്യൽ മീഡിയ യൂസേജ് എല്ലാം വളരെയധികം കൂടുതലായിട്ട് കണ്ടു തുടങ്ങിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സെന്റേഴ്സ് ഇന്നോവേറ്റീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്.
1: മാം, ഇപ്പൊ ഡിജിറ്റൽ അഡിക്ഷൻ കുട്ടികളിനെക്കാട്ടിയും കൂടുതലും അവരുടെ പാരന്റ്സിനെ കണ്ടുവരുന്നത്, അവരുടെ അടുത്ത് എന്താ മാമിന് പറയാനുള്ളത്?
0: ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ രക്ഷകർത്താക്കളുമായി കുട്ടികളോട് വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം സംസാരിക്കുന്ന പാരന്റ്സ് ആയിട്ടാണ്. പാരന്റ്സ് കുട്ടി എത്രത്തോളം ഫോണിൽ യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ഒന്നില്ലെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ മുത്തശ്ശൻ്റെ ഫോണായിരിക്കാം ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ആക്സസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കുട്ടികൾ തീരെ ചെറുതായിരിക്കുമ്പോൾ തൊട്ട് അവർക്ക് ഫോൺ അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ട് ഒരു പ്രായം കഴിഞ്ഞ് ഒരു അഡോളസൻസ് സ്റ്റേജിലിട്ട്, കൃത്യമായി പറഞ്ഞാൽ ഒരു 12 വയസ്സിന് ശേഷം കുട്ടികളെ ഇതിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ വളരെയധികം ബുദ്ധിമുട്ടുകളിലായിട്ട് പാരന്റ്സ് എത്തുന്നുണ്ട്. അപ്പം നമ്മുടെ കൺട്രോളിങ് എന്ന് പറയുന്ന പാർട്ട് തുടങ്ങേണ്ടത് ചൈൽഡ്ഹുഡിൽ നിന്നാണ്, ഏർലി ചൈൽഡ്ഹുഡിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം. ഒരിക്കലും ഒരു 2 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോൺ കൊടുക്കാനേ പാടില്ല. 2 to 5 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ സ്ക്രീൻ ടൈം 1 hour ആണ്. അതും 1 hour നമുക്ക് ആ കുട്ടികൾക്ക് നമ്മൾ സ്ക്രീൻ ടൈം കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. കാരണം കുട്ടികൾ കളിച്ചു നടക്കേണ്ട കാലഘട്ടമാണത്. പിന്നീട് മുതിർന്ന കുട്ടികളിലോട്ട് വരുമ്പോൾ മാക്സിമം 1 മണിക്കൂറാണ് അവർക്ക് ഒരു ദിവസം അനുവദിച്ചിട്ടുള്ള സ്ക്രീൻ ടൈം. നമ്മുടെ ഒരു കൗമാര കാലഘട്ടത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ 2 മണിക്കൂർ വരെ, നമ്മുടെ യൂത്തിലേക്ക് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറൊക്കെയാണ് നമുക്ക് മാക്സിമം സ്ക്രീൻ ടൈം. ഇവിടെ പാരന്റ്സ് എല്ലാവരും ബിസി ആയിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് കുട്ടികളായിട്ടുള്ള ഇന്ററാക്ഷൻ കുറയുന്നുണ്ട്. അപ്പോൾ അവിടെ ജോലി കഴിഞ്ഞ് വന്നാൽ പാരന്റ്സും ഫോണിലാണെങ്കിൽ സ്വാഭാവികമായും കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു മറുചോദ്യം വരും, അമ്മയും അച്ഛനും ഫുൾ ടൈം ഫോണിലാണല്ലോ, പിന്നെ ഞങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് എന്താണ് കുഴപ്പം? ഈ ഒരു ചോദ്യത്തിന്റെ അവിടെ നിന്നാണ് ഇതിന്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ പാരന്റൽ അവയർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാരന്റ് എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് കുട്ടികൾ മോഡൽ ചെയ്യുന്നത്. പിന്നെ കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തുക, അതോടൊപ്പം തന്നെ ഒരു ഡിജിറ്റൽ ഫ്രീ സോൺ ഏരിയാസ് വീടുകളിൽ സെറ്റ് ചെയ്യുക. പണ്ട് നമുക്ക് പവർ കട്ട് ഉണ്ടായിരുന്നപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു കാര്യമില്ല. പവർ കട്ട് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വരുന്നില്ല. എല്ലാ വീട്ടിലും ഇൻവേർട്ടേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഫ്രീ സോൺ, ആ ഒരു ഫ്രീ സോണിൽ എല്ലാവരുടെയും ഫോൺ ആ ഒരു സമയത്ത് മാറ്റിവെക്കുക. അത് മൊബൈൽ ആവട്ടെ, ടാബ് ആവട്ടെ, ലാപ്ടോപ്സ് ആവട്ടെ, അതില്ലാതെ കുറച്ച് നേരം കുട്ടികളുമായിട്ട് ഒരു 1/2 hour സമയം ചെലവഴിക്കാൻ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടതാണ്.
1: മാം, ഇപ്പോൾ ഈ ഡിജിറ്റൽ അഡിക്ഷനിൽ എന്തൊക്കെ എഫക്ട്സ് ആണ് ടീനേജേഴ്സ് ആണെങ്കിലും അഡൽട്സ് ആണെങ്കിലും അവർക്ക് കൂടുതൽ എന്തൊക്കെ എഫക്ട്സ് വരുന്നത്?
0: കുട്ടികളിൽ ഇത് കണ്ടുവരുന്ന പലതരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളായിട്ട് അവരെ ലീഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഉറക്കമില്ലായ്മ, പഠനത്തിൽ പിന്നോക്കം പോവുക. നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഈ ഫോണിൻ്റെ ഉപയോഗം കൂടിയതിന് ശേഷം ഇവർക്ക് പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, പിന്നീട് അമിതമായിട്ടുള്ള ഉത്കണ്ഠ, ദേഷ്യം, ഇതുപോലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികളിൽ, പിന്നെ ഉറക്കം ശരിയാവാത്തതുകൊണ്ട്

0: പിന്നെ സ്കൂളിൽ പോകുന്ന സമയം ക്ഷീണം അനുഭവപ്പെടുക, അല്ലെങ്കിൽ സ്കൂളിൽ പോകാനുള്ള താല്പര്യം കുറയുക, അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രാക്ഷൻസ്, മറ്റുള്ള മനുഷ്യരുമായിട്ടുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻസ് കുറയുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കുട്ടികളിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത്.
1: മാം, ഇപ്പം ഏതെങ്കിലും ഒരു കുട്ടി ഓൺലൈൻ ഭീഷണിക്ക് ഇരയാവേണ്ടതെന്ന് അറിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ആക്ഷൻ എന്തായിരിക്കും?
0: ഇതിനകത്ത് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാനുള്ള, കുട്ടികൾ പലപ്പോഴും രക്ഷകർത്താക്കളോട് തുറന്നു പറയാനായിട്ട് ഭയപ്പെടും. കാരണം എപ്പോഴും അഡോളസൻസ് സ്റ്റേജിലുള്ള കുട്ടികൾക്ക് എപ്പോഴും സ്വകാര്യതകളുണ്ടാവും. പാരൻസ് എത്ര ബെസ്റ്റ് ഫ്രണ്ട്സാണെന്ന് പറഞ്ഞാലും അവരെ ബാധിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ അവർ രക്ഷകർത്താക്കളോട് ഷെയർ ചെയ്യുള്ളൂ. പിന്നീട് അവർ ഷെയർ ചെയ്യുന്ന ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ അവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കണ്ടീഷനിൽ മാത്രമേ കുട്ടികൾ ഇത് ഷെയർ ചെയ്യുള്ളൂ. അത്തരത്തിൽ ഒരു കണ്ടീഷൻ ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കുട്ടിക്ക് അമിതമായിട്ടുള്ള ആൻസൈറ്റി ആയിരിക്കാം, പേടിയായിരിക്കാം, കുട്ടി കടന്നു പോകുന്ന മാനസികാവസ്ഥ വളരെ അധികം ബുദ്ധിമുട്ടുള്ളതായിരിക്കാം, അവിടെ നമുക്ക് പാരൻസിനെ അറിയിക്കുക. ഏറ്റവും അധികം ചെയ്യുക, ഒരു പക്ഷെ കുട്ടി ചെന്ന് പറയുന്നത് ഏതെങ്കിലും കുട്ടിയുടെ സുഹൃത്തുക്കളോടായിരിക്കാം, അതുവഴി ചിലപ്പോൾ സ്കൂൾ കൗൺസിലർ അറിയാം. അവിടെ ഒരു കൗൺസിലിംഗ് സേവനം, ആ കൗൺസിലിംഗ് സേവനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് രക്ഷകർത്താക്കളെ അറിയിക്കുക എന്നുള്ളതാണ്. പിന്നെ അവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലാണ് കുട്ടി ചെന്ന് പെട്ടിരിക്കുന്നത്. ഇപ്പൊ സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ സൈബർ ഓഫീസേഴ്സുമായി നമുക്ക് ടൈപ്പ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഓൺലൈൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സൈബറുകാരുടെ ഹെൽപ്പ് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇപ്പൊ ഭീഷണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് ഓൺലൈൻ ഭീഷണിപ്പെടുത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ ക്യാഷ് ചോദിക്കുന്നു, അല്ലെങ്കിൽ കുട്ടിയുടെ ന്യൂഡ് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറയുന്നു, ഇതെല്ലാം നമുക്ക് സൈബർ റിലേറ്റഡ് സൈബർ ക്രൈംസിൽ ഉൾപ്പെടുത്തി നമുക്ക് അവിടെ കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നമ്മൾ കൗൺസിലിംഗ് സേവനങ്ങളും പ്രൊവൈഡ് ചെയ്യും.
1: മാം, ഇപ്പൊ അതേപോലെ മാം പറഞ്ഞ പോലെ ഇപ്പൊ ഒരു കുട്ടിക്ക്, ഒരു ഗേൾ ചൈൽഡിന് ന്യൂഡ് ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ കിട്ടി അതിന് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, അതിപ്പോ പാരന്റ്സ് അറിഞ്ഞിട്ട് പാരന്റ്സ് ശരിക്കും എടുക്കുന്ന ഫസ്റ്റ് ആക്ഷൻ എന്താണ്?
0: ചില പാരന്റ്സ് അത് മറച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കും, ചില പാരന്റ്സ് അത് ഓപ്പൺ അപ്പ് ചെയ്യും. അത് നമുക്ക് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിന്റ് കൊടുക്കുക ഏറ്റവും ആദ്യം. പിന്നെ നമുക്ക് ചൈൽഡ് ലൈൻ സേവനങ്ങളുണ്ട്, ചൈൽഡ് ലൈൻ സേവനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള കേസ് ആയതുകൊണ്ട് നമുക്ക് നിയറസ്റ്റ് സൈബർ പോലീസുമായി ബന്ധപ്പെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യാം. ഇപ്പൊ പാരന്റ്സിന് നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ടീവ് കൗൺസിലിംഗ് ആണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. നമ്മൾ മറച്ചു വെക്കുന്നത് വളരെയധികം കുറ്റകരമാണ്, ശരിക്കും പറഞ്ഞാൽ മറച്ചു വെക്കാൻ പാടില്ല. അത്തരത്തിൽ കുട്ടിയെ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് കുട്ടി ന്യൂഡ് ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നതും പരിചയമില്ലാത്ത ആളുകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നമ്മൾ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നത് തന്നെ വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പൊ കുട്ടികളുടെ അവയർനെസ് നമ്മൾ കൊടുക്കുക, പിന്നെ പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കുട്ടികളിലായിട്ട് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: ഇപ്പോ ഇതില് ഇപ്പൊ കുട്ടി ഇപ്പൊ പാരന്റിന്റെ അടുത്ത് പോയി പറഞ്ഞു, അപ്പോ പാരന്റ് സാധാരണ കേൾക്കുന്ന പാരന്റ്സ് ഇത് മാം പറഞ്ഞു മറച്ചു വെക്കും, അല്ലെങ്കിൽ ആ കുട്ടിനെ നല്ലോണം അടിക്കും, അങ്ങനെ ഒരു എക്സ്ട്രീം ലെവൽ വരും. പക്ഷെ ശരിക്കും ആ പാരന്റ് ആ കുട്ടിന്റെ അടുത്ത് എന്താ പറയണ്ടേ, എന്താ ചെയ്യേണ്ടത്?
0: അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ രക്ഷകർത്താക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയെ മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷെ നമ്മളത് കേൾക്കുമ്പോൾ കുട്ടികളെ, ഏതൊരു രക്ഷകർത്താക്കളായാലും ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ കുട്ടി ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ ശകാരിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ കുറച്ച് ആത്മസമീപനം പാലിച്ച് കുട്ടി കടന്നു പോകുന്ന സാഹചര്യത്തെ മനസ്സിലാക്കി കുട്ടിയെ ചേർത്ത് നിർത്താനും, ഇത് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അച്ഛനും അമ്മയും കൂടെ ഉണ്ട്, മോളുടെ അല്ലെങ്കിൽ മോൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു അഷുറൻസ് കുട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ് പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവേണ്ടത്.
1: മാം, ഇപ്പൊ ഈ ഡിജിറ്റൽ അഡിക്ഷൻ കൂടുതലും കണ്ടുവരുന്ന ഏത് ഏജ് ഗ്രൂപ്പിലാണ് മാം, പിന്നെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ?
0: ആക്ച്വലി നമ്മള് ഒരു 3 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെയുള്ള ഒരു കുട്ടികളെ എടുക്കുകയാണെങ്കിൽ കുട്ടികൾ കൂടുതലും മോഡലിങ്ങോ, പാരന്റ്സ് എന്ത് ചെയ്യുന്നോ കുട്ടികൾ അത് ചെയ്യും. കാരണം ജോലി, ഞാൻ നേരത്തെ പറഞ്ഞു, അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞു വന്ന് ഫോണാണ് എടുത്തിട്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ ഫോൺ എടുത്തിട്ട് പോകും. അതേസമയം നമ്മളൊരു ക്രയോൺസും കളറിംഗ് ബുക്കും എടുത്തിട്ട് അവരുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ അവരും നമ്മളോടൊപ്പം കളർ ചെയ്യാനായിട്ട് ഇരിക്കും. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കുട്ടികളുടെ ഒരു പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ 5 വയസ്സ് തൊട്ട് 10 വയസ്സുള്ള കുട്ടികൾ സ്ക്രീൻ ടൈം ഹൈ ആണ്. അത് ഗെയിമാവണമെന്ന് യാതൊരു നിർബന്ധമില്ല, പക്ഷെ അവർ ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയാസ്, ഷോർട്സ്, റീൽസ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുന്നത് വളരെയധികം കൂടുതലാണ്. നമ്മൾ 10 വയസ്സ് തൊട്ട് ഒരു 17 വയസ്സിലേട്ട് അല്ലെങ്കിൽ 18 വയസ്സിലേട്ട് എത്തുമ്പോൾ അത് ഗെയിംസിലേട്ട് മാറുന്നുണ്ട്. ഗെയിം അഡിക്ഷനിലേട്ട് തന്നെ വളരെയധികം. അതിന് ഫ്രീ ഫയർ, പബ്ജി ഉണ്ടായിരുന്നപ്പോൾ പബ്ജി ആയിരുന്നു, ഫ്രീ ഫയർ ഗെയിംസ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കളിക്കുന്നത്. അത് കുട്ടികളിൽ ഒരു വയലൻസ് നേച്ചർ ഉണ്ടാക്കാനായിട്ട് അവരുടെ മൊത്തത്തിലുള്ള മാനസികാരോഗ്യത്തെ അല്ലെങ്കിൽ ബ്രെയിനിനെ അത് സാരമായിട്ട് അത് ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല ഗെയിംസ് ഉണ്ട്, പെസ്, ഫുട്ബോൾ ഗെയിംസ്, പലതരത്തിലുള്ള നമുക്ക് പോലും അറിയില്ലാത്ത കുറെ ഗെയിംസ് ഒക്കെ കുട്ടികൾ പറയുന്നുണ്ടാവും. നമ്മളിത് ചിലപ്പോൾ വന്നിട്ട് പറയും, നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കും, നമ്മൾ ഔട്ട്ഡേറ്റഡ് ആണോന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. അപ്പോൾ ഈ ഒരു ഏജ് കാറ്റഗറി വെച്ച് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഫ്രീ ഫയർ ഗെയിമിങ്, ഒക്കെ ഒരു 10 വയസ്സിന്

0: ായിട്ടുള്ള കുട്ടികളും ഒരു 5 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെയുള്ള കുട്ടികളിൽ സോഷ്യൽ മീഡിയ യൂസേജ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് യൂസേജ് സ്ക്രീൻ ടൈം ഹൈ ഇത്രയാണ്. ഉറക്കമില്ലാതിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, രാത്രി 2 മണിവരെ 3 മണിവരെയൊക്കെ എഴുന്നേറ്റിരുന്ന് ഇത് കാണുന്ന. ഇവിടെയൊക്കെ പാരന്റ്സിന്റെ ശ്രദ്ധയില്ലായ്മ വേണം നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്ന ഒരു കാര്യം.
1: സ്ക്രീൻ ടൈം നല്ലോണം യൂസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അനുഭവപ്പെടേണ്ട ഒരു പ്രശ്നം എന്തായിരിക്കും മാം? ഇപ്പൊ ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും അത് എന്തായിരിക്കും?
0: ഫിസിക്കൽ സിക്നെസ്സിലേക്ക് വരുമ്പോ നമ്മള് സ്ക്രീൻ ടൈം ഹൈ ആവുമ്പോ നമ്മുടെ ജോയിന്റ്സിനും കഴുത്തിനും കഴുത്തിന്റെ പുറകിലുള്ള മസിൽസിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സാധ്യതകളല്ല, അത്തരത്തിലുള്ള ജോയിന്റ് പെയിൻസും കാര്യങ്ങളുമല്ല. പിന്നെ നമ്മൾ കയ്യിലാണ് ഫോൺ എപ്പോഴും ഉപയോഗിക്കുന്നത്, കൈകളിൽ തരിപ്പ് പോലുള്ള അവസ്ഥ, കൈകളിൽ മരവിപ്പ് പോലുള്ള അവസ്ഥയൊക്കെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനിലായിട്ട് പോകാറുണ്ട്. അമിതമായിട്ടുള്ള സെറ്റിന്റെ ഉപയോഗം, കണ്ണിന്റെ കാഴ്ചകൾ, ഇതിനെല്ലാം സാരമായിട്ട് ബാധിക്കും. മെന്റൽ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികളിലെ ഉറക്കമില്ലായ്മ. ശരിക്കും ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ഹോർമോൺ ഉണ്ട്, ഡോപ്പമൈൻ. ഈ ഡോപ്പമൈൻ ഒരു റിവാർഡ് സിസ്റ്റമാണ്. ആക്ച്വലി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയാലോ, ഇങ്ങനെയൊക്കെ നമുക്ക് റിവാർഡ്സ് കിട്ടുമ്പോൾ നമ്മുടെ ബ്രെയിൻ റിലീസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഡോപ്പമൈൻ എന്ന് പറയുന്നത്. ഇതേ സെയിം എഫക്റ്റ് തന്നെയാണ് കുട്ടികൾക്ക് ഈ ഗെയിംസ് കളിക്കുമ്പോഴും ലൈക്സ് കിട്ടുമ്പോഴും റിവാർഡ്സ് കിട്ടും. ഈ റിവാർഡ് സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ റിവാർഡ് സിസ്റ്റം വർക്ക് ചെയ്യാതെ വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഇവർ കൂടുതൽ കൂടുതൽ ഇപ്പൊ ഗെയിംസ് എടുക്കണം, ഒരു ഉദാഹരണം പറയണം. ഇപ്പൊ ഗെയിംസ് കളിക്കുന്ന ഓരോ ലെവലുണ്ട്, ഗെയിംസ് അച്ചീവ് ചെയ്യുന്ന ഓരോ ലെവലുണ്ട്. ഈ ആ ഒരു ലെവലിൽ ഇവർക്ക് കിട്ടുന്ന റിവാർഡ്സ് അടുത്തൊരു ലെവലിലിട്ട് വരുമ്പോൾ ആ റിവാർഡ് സിസ്റ്റം ഇവർക്ക് ഹൈ ആയിട്ടാണ് കിട്ടുന്നത്. ഈ ഡോപ്പമൈൻ ഹൈ ആവുകയും അറ്റ് ദ സെയിം ടൈം ഡോപ്പമൈൻ ലെവൽ പെട്ടെന്ന് ക്രാഷ് ആവുകയും ചെയ്യും. കുട്ടികളിലെ സ്വഭാവ വൈകല്യങ്ങളിലേട്ട് കുട്ടികൾ പോകും. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അഗ്രസീവ്നെസ്, ആങ്കർ, ഇത്തരത്തിലുള്ള ഇഷ്യൂസിലേട്ട് അവർ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഉറക്കമില്ലായ്മ, പഠനത്തിൽ വളരെയധികം പിന്നോട്ട് പോവുക, ശ്രദ്ധയില്ലായ്മ, ADHD പോലുള്ള അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറയാം. ADHD എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഹൈപ്പർ ആക്റ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അറ്റൻഷൻ ഡെഫിസിറ്റ്, കോൺസെൻട്രേഷൻ ഇഷ്യൂസ്, പിന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, ഇത്തരത്തിലുള്ള ഇഷ്യൂസിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട്.
1: മാം, ഇപ്പോൾ ഈ ഡിജിറ്റൽ അഡിക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ റിക്കവറിക്ക് വേണ്ടിയിട്ട് പാരന്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? മാം,
0: ഫസ്റ്റ് പാരന്റൽ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത്. പാരന്റിങ് എന്ന് പറയുന്ന ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. ഇപ്പോഴത്തെ പാരന്റ്സ് എല്ലാം വർക്കിംഗ് ആയതുകൊണ്ട്, ഞാൻ ഉൾപ്പെടെ വർക്കിംഗ് പാരന്റ്സ് ആയതുകൊണ്ട്, ചിലപ്പോൾ ഒരുപക്ഷെ കുട്ടികൾ വീട്ടിൽ തനിച്ചായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സിന്റെ പോയായിരിക്കാം ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ ജോലിക്ക് പോയതിന് ശേഷം ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും അവരുടെ ടേക്ക് കെയർസ്. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ ഫോൺ ആക്സസിബിലിറ്റി ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അത് കൃത്യമായിട്ട് പാരന്റ്സിനോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ആദ്യത്തെ ഏറ്റവും ബേസ് ലെവലിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്, കുട്ടിയുമായി പാരന്റ്സ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൂട്ടണം. നമ്മളെല്ലാവരും ബിസി ആയതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല. അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന പാരന്റ്സ് ഉണ്ട്, കണ്ടെത്താൻ പറ്റാത്ത പാരന്റ്സ് ഉണ്ട്. കുട്ടികളെപ്പോഴും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അത് ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. പിന്നീട് നമ്മൾ ഇതെങ്ങനെ മാറ്റി നിർത്താം. നമ്മൾ ഡിജിറ്റലി അഡിക്റ്റഡ് ആന്ന് പറയുമ്പോൾ നമ്മൾ അതിനുള്ള ഓൾട്ടർനേറ്റീവ് മെഷേഴ്സും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു ദിവസം പെട്ടെന്ന് പോയിട്ട് കുട്ടിക്ക് നാളെ തൊട്ട് നിനക്ക് ഫോൺ തരില്ല എന്ന് പറയലല്ല ഡിജിറ്റൽ അഡിക്ഷനിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനുള്ള മാർഗം. ഗ്രാജുവലി ഇത് കുറച്ച് കുറച്ച്, ഇപ്പോൾ ഒരു 10 മണിക്കൂർ യൂസ് ചെയ്യുന്ന കുട്ടിയെ നമ്മൾ ടൈം ബ്രേക്ക് ചെയ്ത്, ചിലപ്പോൾ അത് ആദ്യ സമയങ്ങളിൽ ഒരു 2 മണിക്കൂർ കുറവ്, അതായത് 10 മണിക്കൂറാണെങ്കിൽ 8 മണിക്കൂറിലേട്ടാക്കാം, 8 മണിക്കൂർ കുറച്ച് പിന്നീട് ഒരു 3 മണിക്കൂറിലേട്ടാക്കാം. അങ്ങനെ നമ്മൾ ഗ്രാജുവലി കുറച്ച് കുറച്ച് കൊണ്ടുവരാനേ നമുക്ക് ഈ ഫോൺ അഡിക്ഷന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് അഡിക്ഷന്റെ കേസിൽ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അതർ ഓൾട്ടർനേറ്റീവ് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇവര് 2 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയെ പെട്ടെന്ന് ഫോൺ കിട്ടാതെ ആവുമ്പോൾ ആ കുട്ടിയുടെ ആ ടൈം ഫ്രീ ആയിട്ടിരിക്കണം. ഫ്രീ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കുട്ടികൾക്കുണ്ട്. പഠിക്കുക എന്നുള്ളൊരു വലിയ ഉത്തരവാദിത്തം കുട്ടികൾക്കുണ്ട്. പക്ഷെ കുട്ടികൾക്ക് ഈ ഫോണിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം പഠനത്തോടുള്ള താല്പര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ഇതിലേക്ക് നമ്മൾ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുക. അത് കുട്ടികളെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കളിക്കാൻ വിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പെൺകുട്ടികളെ ആൺകുട്ടികളെ ഇന്നത്തെ സമൂഹത്തിലേക്ക് നമുക്ക് ഇറക്കി വിടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ പോലും നമ്മുടെ വീടിന്റെ ചുറ്റുപാട്, വളരെ അടുത്ത ചുറ്റുപാടുകളിൽ കളിക്കാൻ അവർക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം ഇനിയിപ്പോൾ അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സൗകര്യം ഉണ്ടെങ്കിൽ പാരന്റ്സ് ഈവനിങ് കുറച്ചു നേരം അവരുടെ കൂടെ ഷട്ടിലോ എന്ത് ആവോ, കുട്ടികളുടെ കൂടെ എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റി അവർക്ക് ചെയ്യാൻ പറ്റുന്നോ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ പാരന്റ്സും കൂടെ ഇൻവോൾവ് ആവണം. നമ്മളിത് ഒഴിവാക്കുക ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ

0: ഇപ്പോൾ മറ്റൊരു ഓൾട്ടർനേറ്റീവ് ആക്ടിവിറ്റീസും കൂടെ നമ്മൾ കുട്ടിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, കുട്ടികളിൽ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യാൻ പാകത്തിനുള്ള കാര്യങ്ങൾ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാരന്റ്സ് ശ്രദ്ധിക്കണം.
1: മാം, ഇപ്പോൾ ഈ ഡിജിറ്റൽ അഡിക്ഷന് പൂർണ്ണമായിട്ടും നമുക്ക് മാറാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പോൾ 10 മണിക്കൂർ യൂസ് ചെയ്യുന്ന ഒരു കുട്ടി അതിന് നല്ലൊരു രീതിയിൽ നല്ലൊരു പെർസെൻറ്റേജോളം യൂസേജ് കുറയാൻ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. പൂർണ്ണമായിട്ടും നമുക്കത് മാറ്റിയെടുക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു കുട്ടികളിലുള്ള ശ്രദ്ധയും നിയന്ത്രണവും ഉണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ അത് പൂർണ്ണമായും കുട്ടികളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിതിനെ പൂർണ്ണമായിട്ടും കുട്ടികളിൽ നിന്ന് പിടിച്ചു പറിച്ച് മാറ്റാനായിട്ട് സാധിക്കുകയില്ല. ഇതിന്റെ പ്രോപ്പർ മാനേജ്മെന്റ്, പ്രോപ്പർ യൂസേജ് അവരെ മനസ്സിലാക്കി കൊടുക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ച്.
1: മാം, ഇപ്പോൾ കുട്ടികൾ ഫോളോ ചെയ്യേണ്ട സൈബർ സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ്?
0: നമ്മൾ സൈബർ സേഫ്റ്റി റൂൾസിലേക്ക് വരുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ള ഒരു കാര്യം, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ദയവായി ഫോൺ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. കുട്ടിക്ക് ഫോണിന്റെ ഉപയോഗമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛൻ്റെ അമ്മയുടെ ഫോൺ കുട്ടി ഉപയോഗിക്കട്ടെ. പിന്നീട് ചെയ്യേണ്ട, ഇവർക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പോലുള്ള അക്കൗണ്ടുകളും കാര്യങ്ങളും, സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് പ്ലാറ്റ്ഫോമിൽ ഇവർ ആക്റ്റീവ് ആയിരിക്കും. കൂടുതലും ആളുകൾ ഇൻസ്റ്റാഗ്രാം തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഫേസ്ബുക്ക് ഔട്ട്ഡേറ്റഡ് ആയി, ഇപ്പം അപ്പൂപ്പന്മാരുടെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാഗ്രാം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് പ്രോപ്പറായിട്ടൊരു പാസ്വേഡ്, അത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. ഈ പാസ്വേഡ് പാരന്റ്സ് അറിഞ്ഞിരിക്കണം. അച്ഛൻ്റെയോ അമ്മയുടെയോ ഫോണിൽ നിന്നാണ് ഇത് ആക്സസ് ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് ആ പാസ്വേഡ് അറിഞ്ഞിരിക്കുക എന്നുള്ള അവരെയും കൂടെ ഉത്തരവാദിത്തമാണ്. കുട്ടികൾക്ക് അച്ഛനും അമ്മയും അറിയാൻ പാടില്ലാത്ത, കാണാൻ പാടില്ലാത്ത, കേൾക്കാൻ പാടില്ലാത്ത രഹസ്യങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല, അറ്റ്ലീസ്റ്റ് 18 വയസ്സ് വരെയെങ്കിലും. അതുകൊണ്ടാണല്ലോ നമ്മൾ രക്ഷകർത്താക്കൾ എന്ന് പറയുന്നത്. കുട്ടികളുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടുള്ള അവകാശവും ഉത്തരവാദിത്വവും പാരന്റ്സിന് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു പാസ്വേഡ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുക. പിന്നീട് ചെയ്യേണ്ട കാര്യം, അൺനെസസറി ആയിട്ടുള്ള ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. പിന്നെ സ്ട്രേഞ്ചേഴ്സുമായിട്ട് പൊതുവെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക, ഒരു ചാറ്റ്സ് പോവാതിരിക്കുക, ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഒരു ശ്രദ്ധ ഉണ്ടായാൽ നല്ലതായിരിക്കും.
1: മാം, ഇപ്പോൾ ഈ ഡിഡാറ്റ് പ്രൊജക്ട് തുടങ്ങിയിട്ട് ശേഷം എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുൾ സ്റ്റോറീസ് അങ്ങനെ ഉണ്ടോ മാം?
0: തീർച്ചയായിട്ടും നമുക്ക് മെമ്മറബിൾ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. കുട്ടികൾ അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കേസസ് ഉണ്ട്. പാരന്റ്സ് അത് വളരെയധികം നമ്മുടെ കേരള പോലീസിന്റെ പേജിലൊക്കെ അത് മെൻഷൻ ചെയ്തൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് പാരന്റൽ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ് നമ്മുടെ ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: മാം, ഇപ്പോൾ ഒരു കുട്ടി ഡിജിറ്റൽ അഡിക്ഷൻ ഉള്ള ഒരു കുട്ടി അവരുടെ സുഹൃത്തോ അല്ലെങ്കിൽ അധ്യാപകർക്കോ അറിഞ്ഞു ഇങ്ങനെ ഡിജിറ്റൽ അഡിക്ഷൻ ആണ്, അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ ഡിഡാഡിക്ക് എങ്ങനെ എത്താൻ പറ്റും? മാം,
0: നമുക്ക് സ്റ്റേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, ചിരി എന്ന് പറയും. ചിരിയുടെ പ്രത്യേകത 24/7 വർക്കിംഗ് ആണ്. കുട്ടികളിൽ ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും കുട്ടികൾക്ക് അതിലേക്ക് വിളിക്കാം. ചിരി ഹെൽപ്പ് ലൈൻ നമ്പർ ഞാൻ ഒന്ന് പറഞ്ഞുതരാം, 9497900200. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും, കോൺഫിഡൻഷ്യൽ ആയിരിക്കും ഈ കേസ്, നമ്മൾ ആര് വിളിച്ചു, എന്തിനു വിളിച്ചു ഇതൊന്നും അവിടെ ചോദിക്കുന്നില്ല. പാരന്റ്സിന് വിളിക്കാം, അധ്യാപകർക്ക് വിളിക്കാം, ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് വിളിച്ച് പറയാം. ഈ ഒരു സംവിധാനം നമുക്ക് സ്റ്റേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പറാണ്, നമ്മൾ കേരള സ്റ്റേറ്റിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. അവിടെ നിന്ന് നമുക്ക് അതാത് ഡിജിറ്റൽ ഡിഅഡിക്ഷൻ സെന്റേഴ്സ്, 14 ജില്ലകളിലെയും ഡിജിറ്റൽ ഡിഅഡിക്ഷൻ സെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഏത് ജില്ലയിൽ നിന്നാണോ ഈ കോള് വന്നത്, ആ കൺസേൺഡ് ഡിസ്ട്രിക്റ്റിലേക്ക് ഈ കോളിന്റെ ഡീറ്റെയിൽസും ത്രൂ വാട്സപ്പ് നമുക്ക് മെസ്സേജ് ചെയ്തു തരും. നമ്മൾ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കൊച്ചി ഡിഡാഡിന് ഒരു നമ്പറുണ്ട്, 9497975400. നമ്പർ ഒന്നുകൂടെ പറയാം, 9497975400 ആണ് കൊച്ചി ഡിഡാഡിന്റെ നമ്പർ. നമുക്ക് കൊച്ചി സിറ്റിയിലുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഡയറക്റ്റ് ഡിഡാഡ് സെന്ററിലായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
1: മാം, ഇപ്പോൾ ഈ പ്രൊജക്ടിലൂടെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണ്?
0: നമുക്കിപ്പോൾ മോസ്റ്റ് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു 14 to 18 വയസ്സുകളുള്ള കുട്ടികൾ എടുത്തിട്ടുണ്ടെങ്കിൽ സിവിയർ അഡിക്ഷനിലേക്ക് പോകുമ്പോൾ കുട്ടികൾ പലരും കൗൺസിലിങ്ങിനായിട്ട് സെന്ററിലേക്ക് വരാനായിട്ട് ഒരു താല്പര്യമില്ലാത്തവരാണ്. അവരെ നിർബന്ധിച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കില്ല. തീരെ ചെറിയ കുട്ടികളല്ലാത്തതുകൊണ്ട് നിർബന്ധിച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്. നമ്മുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് നമുക്ക് വീടുകളിൽ വിസിറ്റ് ഇല്ല. ആക്ച്വലി നമുക്കൊരു നമ്മുടെ സർവീസസ് കൊടുക്കണം, ടെലികൗൺസിലിംഗ് നമുക്ക് കൊടുക്കാം, ടെലികൗൺസിലിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ കുട്ടി ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് തീർച്ചയായും കുട്ടിയെ നേരിട്ട് കണ്ട് അസസ് ചെയ്താലാണ് നമുക്കതിന് പ്രോപ്പർ ഒരു ഗൈഡൻസ് നമുക്ക് പാരൻസിനാണെങ്കിലും

0: കുട്ടിക്കും കൊടുക്കാമുള്ളൂ. അപ്പൊ കുട്ടികൾ വരാൻ വിസമ്മതിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരിടുന്ന ഒരു ചലഞ്ചാണ്. അതിനെ മറികടക്കാനായിട്ട് പല കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്.
1: മാം, ഈ പ്രൊജക്റ്റിൽ വരാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു?
0: തീർച്ചയായിട്ടും നല്ലൊരു പ്രൊജക്റ്റാണ്. കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പഠിച്ചത് സോഷ്യൽ വർക്കാണ്, MSW ആണ് എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ. അപ്പോൾ നമുക്ക് എപ്പോഴും സമൂഹത്തോട് കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് ചുറ്റുമുള്ള കുട്ടികളെ, നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ഭാവി തലമുറയെ ചേർത്ത് നിർത്തുക, നല്ല രീതിയിലായിട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മുടെ ഓരോ വ്യക്തിക്കും ഉണ്ടാവേണ്ട ഓരോ ഉത്തരവാദിത്തങ്ങളാണ്. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തന്നെയാണ് എപ്പോഴും താല്പര്യപ്പെടുന്നത്. നമുക്ക് കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ബോധവൽക്കരണ ക്ലാസ്സുകൾ, കൗൺസിലിംഗ് സേവനങ്ങൾ, അതോടൊപ്പം തന്നെ പാരന്റൽ അവയർനെസ് സെഷൻസ്, പിന്നെ സൈബർ സേഫ്റ്റി, സൈബർ സെക്യൂരിറ്റി അവയർനെസ് ക്ലാസ്സുകൾ, ഇതെല്ലാം കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു പങ്കാണ് കുട്ടികളെ ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഒരു സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്രൈംസിൽ നിന്നും കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിൽ സഹായിക്കുന്നത്.
2: കേരള സോഷ്യൽ പോലീസിംഗിന്റെ ഭാഗമായിട്ടുള്ള DDAT പ്രൊജക്ടിനെ കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും വിശദമായി പറഞ്ഞു തന്ന മിസ് സ്വപ്ന മാമിന് എന്റെ പേരിലും റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കളുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു.

നമസ്കാരം, എൻ്റെ പേര് വിന്ധ്യ. ഞാൻ കണ്ണൂരാണ്. കണ്ണൂരിലെ ചില കോളേജുകളിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഞാൻ തീരെ ചെറുപ്പം തൊട്ടേ പാട്ട് പാടുമായിരുന്നു. പക്ഷേ കോമ്പറ്റീഷൻസിലോ അങ്ങനെ സ്റ്റേജിലോ ഒന്നും കൂടുതൽ പാടിയിട്ടില്ല. കാരണം സ്റ്റേജ് ഫിയർ ആയിരുന്നു. എനിക്ക് തോന്നുന്നൊരു രണ്ടാം ക്ലാസ്സിലൊക്കെ ഞാൻ സ്റ്റേജിൽ വെച്ച് പാടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ പാടെ സ്റ്റേജിൽ നിന്ന് പാടുന്ന പരിപാടി നിർത്തി. പിന്നീട് വലുതായി ഈ അടുത്താണ് പാട്ട് പഠിക്കണം എന്നൊക്കെ തോന്നിയത്. അങ്ങനെ ഒരു വർഷം പാട്ട് പഠിച്ചു. എനിക്കറിയാം ഒരു വർഷം പഠിച്ചതുകൊണ്ട് ഒന്നും ആവില്ല. എന്നാലും ഞാൻ പിന്നീട് ഇങ്ങനെ സ്മ്യൂള് പോലെയുള്ള ആപ്പുകളിലൊക്കെ പാടി പാടി ഇങ്ങനെ ഒഴിവ് സമയത്തൊക്കെ അങ്ങനെ പാടാറുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് പാട്ട് പാടാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. ഞാൻ ഇന്ന് ആദ്യമായി പാടാൻ പോകുന്നത് വളരെ പോപ്പുലറായിട്ടുള്ള ഒരു കവർ സോങ് ആണ്. മായാനദി എന്ന സിനിമയിലെ ഭാബരാമൻ, ദർശന രാജേന്ദ്രൻ പാടിയ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ്ങാണ് ഞാൻ ഇന്ന് ആദ്യം പാടാൻ പോകുന്നത്.

എങ്കിൽ ഉറപ്പായിട്ടും ആരെങ്കിലും പ്രണയിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പം എപ്പോഴും ഈ പ്രണയം എന്നൊക്കെ പറയുമ്പം സ്ഥിരമായിട്ട് നമുക്ക് കേൾക്കാൻ തോന്നുന്നൊരു തമിഴ് പാട്ടുണ്ട്, മിന്നലെ എന്ന സിനിമയിലെ ബോംബെ ജയശ്രീ പാടിയ വസീകര. ആ പാട്ട് എപ്പോഴും എപ്പോഴും എപ്പോഴും നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. അത്രയും ഒരു എവർഗ്രീൻ ആയിട്ടുള്ളൊരു സോങ്ങാണ്. അടുത്തതായി ഞാൻ ആ പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടി പാടാൻ പോകുന്നത്.

പെരുമഴക്കാലം എന്ന സിനിമ, ആ സിനിമ കൂടുതൽ ഭംഗിയാവുന്നത് അതിലെ പാട്ടുകളാണ്. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സാണ് ശ്രീ എം ജയചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ തന്നെ കേൾക്കാൻ, പ്രത്യേകിച്ച് മെലഡീസ് കേൾക്കാൻ നല്ലൊരു രസമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പെരുമഴക്കാലം എന്ന സിനിമയിലെ കല്ലായിക്കടവത്ത്, നമ്മളെപ്പോഴും പാട്ടിനെ കുറിച്ച് പറയുമ്പം ഒരു ക്വാളിറ്റിയാണ് പാട്ടിൻ്റെ, ഒരു ക്വാളിറ്റിയാണ് നമ്മളെ മെൽറ്റ് ചെയ്യിക്കുക എന്നുള്ളത്, നമ്മളതിലിങ്ങനെ അലിഞ്ഞു പോകാന്നുള്ളത്. അപ്പോൾ എപ്പോൾ കേട്ടാലും നമ്മൾ അലിഞ്ഞു പോകുന്നൊരു പാട്ടാണ് കല്ലായിക്കടവത്തെ. അപ്പം ആ പാട്ടാണ് അടുത്തത്.

ആർട്ടിസ്റ്റ് എന്ന മലയാളം സിനിമയിൽ ശ്രീ ബിജിപാൽ മ്യൂസിക് ഡയറക്റ്റ് ചെയ്ത ഒരു നല്ല ഭംഗിയുള്ളൊരു പാട്ടുണ്ട്, ഇളവയിൽ വിരലുകളാൽ. ശ്രീമതി കെ എസ് ചിത്ര പാടി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു പാട്ടാണ്. ഞാൻ അധികം ഈ പാട്ട് ആരും പാടി കണ്ടിട്ടില്ല, ഞാൻ കാണാത്തതാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ വളരെ നല്ലൊരു പാട്ടാണ്, ഒരു നല്ലൊരു മെലഡി.

ബി എഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ട് നമുക്ക്. അപ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് നടക്കുന്ന സ്കൂളിൽ, അല്ലെ, ടീച്ചിങ് പ്രാക്ടീസിന് പോയിക്കൊണ്ടിരുന്ന സ്കൂളിൽ ഏകദേശം അവസാനമാകുമ്പോൾ നമ്മളിങ്ങനെ സെൻഡ് ഓഫ് കൊടുക്കാറുണ്ട്. അപ്പോൾ സെൻഡ് ഓഫിന് ഞങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്ന ഭാവിയിലെ ടീച്ചേഴ്സ് തന്നെ ഒരു പരിപാടികൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് ഞാൻ പഠിച്ചൊരു പാട്ടാണ് ഏഴാം ബഹറിൻ്റെ വാതിൽ തുറന്നോളെ ദൈവനാമത്തിൽ എന്ന സിനിമയിൽ. ഒരു കാലത്ത് എനിക്ക് ആ പാട്ട് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. എപ്പോൾ ആര് എന്നോട് പാടാൻ പറഞ്ഞാൽ ഞാൻ അത് തന്നെയാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും സിസ്റ്ററൊക്കെ എപ്പോഴും എന്നെ കളിയാക്കാറുണ്ട് ഈ ഒരു പാട്ട് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തതായി ഞാൻ ആ പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടി പാടാൻ പോകുന്നത്. അത് മഞ്ചേരിയാണ് പാടിയിരിക്കുന്നത്.

ഞാൻ ഈ പാടിയ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് പൊതുവെ മെലഡികൾ പാടാനാണ് കൂടുതൽ ഇഷ്ടം. പാടാനാണ് ഇഷ്ടം എന്ന് പറയുമ്പം ഞാൻ അങ്ങനെ പൊതുവേദികളിലൊന്നും പാടിയിട്ടില്ല. ഇപ്പോഴും പൊതുവേദികളിൽ പാടാനുള്ള ധൈര്യമില്ല. അപ്പോൾ ഒരു റേഡിയോ വഴി പാടുമ്പം അങ്ങനെയുള്ള പേടിയൊന്നും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി പാടാൻ പറ്റി. അപ്പോൾ റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന ഈ പരിപാടിയിൽ പാടാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങളെപ്പോലെയുള്ള ചെറിയ ചെറിയ പാട്ടുകാർക്കൊന്നും ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും കിട്ടാറില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പബ്ലിക് വേദികളിൽ പാടുക എന്നുള്ളത് വല്ലാത്തൊരു നെർവസ്നെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള നെർവസ് ആയിട്ടുള്ളവർക്കും ഇങ്ങനെയുള്ള അവസരങ്ങൾ വലിയ വലിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് ഞാൻ റേഡിയോ കൊച്ചിയോട് നന്ദി അറിയിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെപ്പോഴും പാട്ട് പാടുന്നത് മറ്റൊരാൾക്ക് കേൾക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന ലിസണേഴ്സിനും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിർത്തട്ടെ. നന്ദി.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. സംഗീത് കാ സഫർ.